0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ എസ് രത്നാകരൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ തിരുവിഴ ശിവാനന്ദൻ വയലിൻ, മാവേലിക്കര എസ് ആർ രാജു മൃദംഗം, ശ്രീ ഉടുപ്പി എസ് ശ്രീധർ ഖടം. ആദ്യം ഗൗളരാഗത്തിൽ കാമജനക എന്ന കൃതി കേൾക്കാം. ആദ്യ താളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Music Concert by S. Ratnakaran. He is accompanied on the violin by Shri Thiruvida Shivanandan, on the mridangam by Mavelikira S. R. Raju, and on the ghatam by Shri Udupi S. Sridhar. He begins his Carnatic Classical Music Concert with a composition of Maharaja Swadi Thirunal, Kama Janaga, in the rag Gaula, set to ആദ്യ

0: അടുത്തതായി കോരിനവര എന്ന കൃതി കേൾക്കാം. രാഗം രാമപ്രിയ, രൂപകതാളം പട്ടണം സുബ്രഹ്മണ്യ അയ്യർ രചിച്ചത്.
1: Continuing his Carnatic classical music concert, he will now present a composition of Pattanam Subramanya Iyer, Korinavara, in the rag Ramapriya set to Rubagathal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് രത്നാകരൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീ തിരുവിഴ ശിവാനന്ദൻ വയലിൻ, മാവേലിക്കര SR രാജു മൃദംഗം, ശ്രീ ഉടുപ്പി എസ് ശ്രീധർ ഖടം. ഇനി കാവ്യരാഗത്തിൽ മീ വല്ല ഗുണദോഷ എന്ന കൃതി കേൾക്കാം. ഖണ്ഡചാപ്പ് താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Carnatic Classical Music Concert by S. Ratnakaran. He is accompanied on the violin by Sri Thiruvira Shivanandan, on the mridangam by Mavelikara S.R. Raju, and on the ghatam by Sri Udupi S. Sridhar. Now listen to a composition of Saint Thyagaraja, Mee Valla Gunadosha. In the rag, Kapi sets to Kandachaputal.
2: Mee Valla Gunadosha

0: അവസാനമായി ഭൈരവിരാഗത്തിൽ ശ്യാമശാസ്ത്രി രചിച്ച സരിയവ്വരമ്മ എന്ന കൃതി കേൾക്കാം, ഖണ്ഡചമ്പതാളം.
1: എസ് രത്നാകരൻ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, സരിയവ്വരമ്മ. ഇൻ ദ രാഗ് ഭൈരവി, സെറ്റ് ടു ഖണ്ഡചമ്പതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എസ് രത്നാകരൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ തിരുവിഴ ശിവാനന്ദൻ വയലിൻ, മാവേലിക്കര എസ് ആർ രാജു മൃദംഗം, ശ്രീ ഉടുപ്പി എസ് ശ്രീധർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് by S. Ratnakaran. Accompanying artists were Shri Thiruvala Shivanandan on the violin, Mavelikira S. R. Raju on the mridangam, and Shri Udupi S. Sridhar on the ghatam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: ഹിമാദ്രി സുതേ പാഹിമാം. കല്യാണി രാഗം, രൂപകതാളം, ശ്യാമശാസ്ത്രി കൃതി.
1: നൗ ലിസൺ ടു എ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, ഹിമാദ്രി സുതേ പാഹിമാം ഇൻ രാഗ് കല്യാണി സെറ്റ് ടു രൂപകതാൾ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ ശ്രീദേവ് രാജഗോപാലന്റെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ ആർ ജ്ഞാനേഷ് നായിക് മൃദംഗം, ശ്രീ അടൂർ പി കെ രമേശ് ഗഞ്ചിറ. ആദ്യം ഖരഖരപ്രിയ രാഗത്തിൽ ഗണപതിയെ കരുണാനിധിയെ എന്ന കൃതി കേൾക്കാം. ആദിതാളം പാപനാശം ശിവൻ രചിച്ചത്.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic Classical Music Concert by Dr. Shridev Rajagopalan. He is accompanied on the violin by Shrimati A.L. Manjula Rajesh, on the mridangam by Shri R. Jnanesh Nayak, and on the ganjira by Shri Adur P.K. Ramesh. He begins his Carnatic Classical Music Concert with a composition of Pavanasham Shivan, ഗണപതിയെ കരുണാനിധിയെ, ഇന്ദരാഗ് ഖരഹരപ്രിയ, സെറ്റ് ടു ആദിതാൾ.

0: ഇനി ലളിത പഞ്ചമം രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച പരമപുരുഷ എന്ന കൃതി കേൾക്കാം. ഖണ്ഡചാപ്പ് താളം.
1: കണ്ടിന്യൂയിങ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട്, ഹി വിൽ നൗ പ്രസന്റ് എ

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ശ്രീദേവ് രാജഗോപാലൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീമതി എ.എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ ആർ ജ്ഞാനേഷ് നായിക് മൃദംഗം, ശ്രീ അടൂർ പി.കെ. രമേശ് ഗഞ്ചിറ. ഇനി പാലിംപ രാവതേലറ എന്ന കൃതികൾക്കാം രാഗം ആരഭി, ആദിതാളം തിശ്രനട, പല്ലവി ശേഷയ്യർ രചിച്ചത്.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Carnatic Classical Music Concert by Dr. Shridev Rajagopalan. He is accompanied on the violin by Srimati A.L. Manjula Rajesh, on the mridangam by Sri R. Jnanesh Nayak, and on the ganjira by Sri Adur P.K. Ramesh. Next is a composition of Pallavi Sheshayyar, പാലിംപ രാവ തേലറ. ഇന്ദ്ര

0: അവസാനമായി ത്യാഗരാജസ്വാമികൾ രചിച്ച ഏനാട്ടി നോമോ ഫലമോ എന്ന കൃതി കേൾക്കാം. രാഗം ഭൈരവി, ആദിതാളം.
1: ഡോക്ടർ ശ്രീദേവ് രാജഗോപാലൻ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ഏനാട്ടി നോമോ ഫലമോ. ഇൻ ദ രാഗ് ഭൈരവി സെറ്റ് ടു ആദിതാൾ.

0: ഗോപാലൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ ആർ ജ്ഞാനേഷ് നായിക് മൃദംഗം, ശ്രീ അടൂർ പി കെ രമേശ് ഗഞ്ചിറ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ ഡോക്ടർ ശ്രീദേവ് രാജഗോപാലൻ. He is accompanied on the violin by Shrimati A.L. Manjula Rajesh. On the mridangam by Shri R. Jnanesh Naik. And on the ganjira by Shri Adur P.K. Ramesh. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, Anytime Indian Music.

സി എസ് കൃഷ്ണ അയ്യർ കൃതികൾ ഇപ്പോൾ കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. നൗ വി ബ്രിങ് യു എ വോക്കൽ റിസൈറ്റൽ ബൈ പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ. ഹി റിസൈറ്റ്സ് സി എസ് കൃഷ്ണ അയ്യർ കൃതീസ്. ഹി ഈസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. ആദ്യം ഗംഭീര നാട്ടുരാഗത്തിൽ ഗണേശ എന്നാരംഭിക്കുന്ന കൃതി ആദിതാളം. First item of this concert is Ganesha in Raga Gambhiranata set to Adithalam.

അംബികെ ജഗദംബികെ രീതി ഗൗളരാഗം മിശ്രചാപ്പുതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രീതി ഗൗളരാഗ സെറ്റു മിശ്രചാപ്പുതാള അംബികെ ജഗദംബികെ.

വരുമോ നിൻ കരുണാകടാക്ഷം, സാരംഗരാഗം ഖണ്ഡചാപ്പുതാളം. നെക്സ്റ്റ് ഇസ് വരുമോ നിൻ കരുണാകടാക്ഷം ഇൻ രാഗ സാരംഗ സെറ്റ് ടു ഖണ്ഡചാപ്പുതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ പാടുന്ന സി എസ് കൃഷ്ണ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ. ഹി അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. സംസാരാഭിത്യാപഹേ ആര്യഭിരാഗം മിശ്രചാപ്പുതാളം. നെക്സ്റ്റ് ഐറ്റം സ്റ്റാർട്സ് വിത്ത് സംസാരാഭിത്യാപഹേ സെറ്റു മിശ്രചാപ്പുതാള ഇൻ ആര്യഭിരാഗ.

മോഹന മുരളീധാരി, മോഹനരാഗം ആദിതാളം. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് മോഹന മുരളീധാരി ഇൻ രാഗ മോഹന സെറ്റു ആദിതാളം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് പാലക്കാട് കെ ശേഷാദ്രീശ്വരൻ പാടിയ സി എസ് കൃഷ്ണയ്യർ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ. ഹി ഈസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.